0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ. എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്, വിത്ത് മീ ആർഷി മീറ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദാ പിടിച്ചോളൂ. വിച്ച് ഹ്യൂമൻ ഓർഗൻ ഈസ് പ്രൈമർലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ്? ഐ റിപ്പീറ്റ്, വിച്ച് ഹ്യൂമൻ ഓർഗൻ ഈസ് പ്രൈമർലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മോർണിംഗ് ബെൽ പീരിയഡ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ദ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. സോ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചേ മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ഇങ്ങനെ പീരിയഡ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഒന്നിനും വേണ്ടി ആർക്കും വേണ്ടി ഒരു കാര്യത്തിനും വേണ്ടി ബെഗ് ചെയ്യാതിരിക്കുക കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരണമെന്ന് തോന്നുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്കത് കിട്ടിക്കോളും. അല്ലാതെ മറ്റൊരാളുടെ അടുത്തു നിന്ന് അല്പം ഒരു ഇമ്പോർട്ടൻസ് തരൂ, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ തരൂ, അല്പം ഒന്ന് സ്നേഹിക്കൂ, അല്ലെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യൂ എന്നൊക്കെ ബെഗ് ചെയ്തിട്ട് കാര്യമില്ല. അത് കിട്ടത്തില്ല, ഉറപ്പായിട്ട് അത് കിട്ടത്തില്ല കേട്ടോ. ഇനിയിപ്പം നമ്മളെ പറഞ്ഞതിന്റെ പേരിൽ ഒന്നോ രണ്ടോ തവണ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്തു എന്ന് വെച്ചാൽ തന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. വെറുതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ഫിലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായി? 10 മണി കഴിഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങല്ലേ? ലൈഫില് എന്താകണം, എങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങള് ചെറുതിലേ ഇങ്ങനെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ പലരും അല്ലെ. കുഞ്ഞിലേ ഉള്ള ആഗ്രഹങ്ങള് പല സമയത്തും നമ്മൾ മറന്നു പോവാറുണ്ട്. മറന്നു പോകുന്നതല്ല, മറന്ന പോലെ നടിക്കാറാണ് പതിവ്. അതിനൊക്കെ കാരണം ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളായിരിക്കും, ഒരുപക്ഷെ പുറമേ നിന്നുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരുടെ തന്നെ സമ്മർദ്ദമാവാം, എതിർപ്പുകളാവാം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൈവിടാതിരിക്കുക കേട്ടോ. ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ സ്വയം പ്രാപ്തരാകുന്ന നേരത്ത് നമ്മുടെ കൂടെ നല്ലൊരു സപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ. എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

സ്വപ്നങ്ങൾ കൊറേ കാണണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാത്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ എല്ലാം ഫോമർ പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാം സാറിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം മുതലേ നമ്മൾ കേൾക്കാറുള്ള വാചകങ്ങൾ അദ്ദേഹം സ്വപ്നത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. ഡ്രീംസ്, ഇറ്റ്സ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്, ഇറ്റ് ഇസ് എ തിങ് വിച്ച് ഡസന്റ് ലെറ്റ് യു സ്ലീപ്. നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടല്ലേ. ആ സ്വപ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഡ്രീംസിന്റെയും റിയാലിറ്റിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. എന്റെ മുടിക്ക് നീളം കുറവാണ്, എന്റെ മുടിക്ക് കട്ടി കുറവാണ്. ദേ മുഖത്ത് കണ്ടില്ലേ നിറയെ കുരുക്കളും പാടുകളുമാണ്. മിററ് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ഒരു കുറെ പേരുണ്ട്. അങ്ങനെ നമ്മുടെ രൂപത്തിനെ കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെൻസ്ഡ് ആവുന്നവരാണോ നിങ്ങൾ? എങ്കിലേ ആ സംഭവമാണ് ബ്യൂട്ടി ആങ്സൈറ്റി കേട്ടോ. സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോഴാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയത്. പണ്ട് മുതലേ നമ്മുടെ ബ്യൂട്ടി കിറ്റിലെ മാക്സിമം സ്ഥാനം ഉണ്ടായിരുന്നത് ഒരു കൺമഷിക്കും ലിപ്സ്റ്റിക്കിനും മാത്രമാണ്. എന്നാൽ ഇപ്പോഴോ 5, 10, 15 സ്റ്റെപ്പുകളുള്ള സ്കിൻ കെയർ റുട്ടീൻസ് ആണ് അല്ലെ. അതിന്റെ ഇടയിൽ കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞു കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ബ്യൂട്ടി ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മുടെ ലൈഫിനെ അടിമുടി മാറ്റാനായിട്ട് എന്തിനേറെ ജീവിതം തന്നെ അവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്യൂട്ടി ആങ്സൈറ്റി. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാൻ ജിക്ലജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. സെലിബ്രിറ്റീസുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ സ്കിൻ അവരുടെ പോലെയല്ലല്ലോ, എന്റെ മുടി അവരുടെ പോലെയല്ലല്ലോ, ശരീരത്തിന് ഷേപ്പ് പോരാ, ആ വയറ് കണ്ടില്ലേ, കൊടവയറ് ചാടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് തുടങ്ങും. ഇതാണ് ബ്യൂട്ടി ആങ്സൈറ്റി. ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ഉത്കണ്ഠ നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് കേട്ടോ ബാധിക്കണെ. കാലക്രമേണ ഇത് നല്ലപോലെ സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും ലീഡ് ചെയ്യും. സൊസൈറ്റി ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇങ്ങനെ നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടാനും ശ്രമിക്കും. എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ഇത് ഡിസ്മോർഫിക് ഡിസോർഡറിലേക്ക് വരെ എത്തിയേക്കാം എന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിന് ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ വരെ ഉണ്ടാവാത്രേ. സ്കിന്നിന്റെ പ്രൊട്ടക്ഷനും മേക്കപ്പും ഫിറ്റ്നസ്സും ഒക്കെ നല്ലത് തന്നെയാണ് അല്ലേ. പക്ഷേ നമ്മൾ സ്വയം പരിചരണം എന്നുള്ളത് സ്വയം വിമർശനത്തിലേക്ക് വഴിമാറാണ്ട് ശ്രദ്ധിക്കണം. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നേരത്തെ പറഞ്ഞ ഒരു ചിന്തകളും മാത്രമല്ല കേട്ടോ ബ്യൂട്ടി ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് വരിക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. മാനസിക ലക്ഷണങ്ങൾ കൂടാണ്ട് ശാരീരിക ലക്ഷണങ്ങളും ബ്യൂട്ടി ആങ്സൈറ്റിക്ക് ഉണ്ടാവാറുണ്ട്. ഓവർ ആയിട്ടുള്ളൊരു ടെൻഷൻ, മുഖക്കുരു, സ്കിന്നിന്റെ കളർ, ശരീരഭാരം, മുടി, ഇതിനൊക്കെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും അതേ കുറിച്ചിട്ട് ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ പോസിറ്റിവിറ്റി അല്ല നെഗറ്റീവ്സ് മാത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫോട്ടോസ് എടുക്കാനായിട്ടേക്കും തീതാ സമയക്കില്ല, അവരൊട്ട് പോസ്റ്റ് ചെയ്യത്തുമില്ല. അതിനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അത് ഇത് മനസ്സിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും ഈ ഒരു ആങ്സൈറ്റിക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്യൂട്ടിയെ പറ്റിയുള്ള ചിന്ത വരുമ്പോ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടും, വയറ്റിൽ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്യും, നെഞ്ചുവേദനയൊക്കെ ഫീൽ ചെയ്യും. മാനസികമായിട്ട് സമ്മർദ്ദം കാരണം ശാരീരികമായിട്ട് വളരെയധികം തളർച്ച അനുഭവപ്പെടും. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള ചിന്ത കാരണം ഉറക്കം പോലും നഷ്ടപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ
1: കേട്ടോ. കേട്ടറിഞ്ഞ്
2: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്യൂട്ടി ആങ്സൈറ്റിയെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ബ്യൂട്ടി ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റുള്ളവർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ സ്വയം വിചാരിക്കണം. ആദ്യം തന്നെ വേണ്ടത് സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണ്. ഫിൽറ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുന്നത് അങ്ങോട്ട് ഒഴിവാക്കുക, കുറയ്ക്കുക. സ്വന്തം ശരീരത്തിനെയും അതുപോലെ നമ്മുടെ സ്പെഷ്യാലിറ്റീസിനെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ കഴിവുകൾക്ക് വാല്യൂ കൊടുക്കുക. ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മെഡിറ്റേഷൻ, യോഗ അതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശീലാക്കുക. ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല. ഒരു കൗൺസിലിംഗോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ തേടന്നെ വേണം കേട്ടോ. ഫൈനലി ഒരൊറ്റ കാര്യം ആലോചിക്കുക, സൗന്ദര്യം എന്നുള്ളത് പുറമോടിയല്ല, മാനസിക സൗന്ദര്യമാണ് പ്രധാനം. സോ അങ്ങനെയുള്ള ഒരു മനസ്സ് ആരോഗ്യത്തോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് അർത്ഥം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക,
1: നിങ്ങളുടെ
2: ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസില് സെലിബ്രിറ്റീസിന്റെ അപ്പിയറൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള കാര്യമാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങില് റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോ ആലിയ ഭട്ട്, ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ പിങ്ക് പ്രിൻസസ്. റിയ കപൂറും സാനിയ കപൂറും ചേർന്ന് സ്റ്റൈൽ ചെയ്ത ഒരു ലുക്കിൽ ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കസ്റ്റം ടമാര റാൽഫ് ഹോട്ട് കോച്ചർ കട്ടൗട്ട് ഗൗൺ ആണ് ആലിയ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ജോയിൻ ആയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദുപ്പട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ സ്കാർഫ് ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. ആലിയ കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ഗൗൺ അതിലും അടിപൊളിയായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ ഒരു ലുക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടോണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തവണത്തെ കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ആലിയ ഭട്ടിന്റെ ആ ഒരു ലുക്കും ആള് വേറെ ചെയ്തിരുന്ന ഒരു കോസ്റ്റ്യൂമിന്റെ ഒക്കെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. ആലിയ ഭട്ടിന്റെ റെഡ് കാർപ്പറ്റ് ലുക്കിന്റെ ഹൈലൈറ്റ് ഏകദേശം 168.27 ക്യാരറ്റിൽ തീർത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പിങ്ക് പവിഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച കസ്റ്റം നെക്ലേസ് ആയിരുന്നു കേട്ടോ. നെക്ലേസിന്റെ ഒരു ലുക്കിന് നല്ലൊരു ചാരുതയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തില് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത പവിഴങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ലേസിന്റെ സെന്ററിലായിട്ട് ഏകദേശം 5.5 ക്യാരറ്റ് ഗോൾക്കൊണ്ട ടൈപ്പ് 2A ഡയമണ്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. കൂടെ ചോപ്പാടിൽ നിന്നുള്ള സ്ക്വയർ അഷർ കട്ട് ഡയമണ്ട് കമ്മലും കൂടി ചേർന്നപ്പോ ആ ഒരു ലുക്കിന് ശരിക്കും ഒരു ആർട്ട് ഡെക്കോ തിളക്കം കൈവന്നു എന്നാണ് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാമ്പഴ പായസം. ഒരു കുഞ്ഞുരുളിയോ അല്ലെങ്കിൽ പാത്രമോ എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ചൂടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴം, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ മാമ്പഴത്തിന്റെ പഴുപ്പായാലും എടുക്കുക കേട്ടോ, അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇതിലേക്ക് രണ്ടാം പാല് ചേർത്തിട്ട് ആ മാമ്പഴമൊക്കെ ഉടയുന്നത് വരെ വേവിക്കുക കേട്ടോ. എന്നിട്ടേ ശർക്കര അലിയിച്ച് അരിച്ചെടുത്തിട്ട് മാമ്പഴ മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ചിട്ടേ ഒന്നാം പാല് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഒരിക്കലും ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അവസാനം നല്ല നെയ്യില് വറുത്തെടുത്ത ക്രിസ്പി ആയിട്ടുള്ള തേങ്ങക്കൊത്തും മണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പഴുത്ത് നല്ല മധുരമുള്ള മാമ്പഴം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. എത്ര പെട്ടെന്ന് 3 മണിക്കൂർ കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം. പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സഫലീകരിക്കാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രമാത്രം ജെന്യൂൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ വന്നാലും നടന്നിരിക്കുന്ന പറയുക. കാരണം അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സക്സസിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും ധീരാജ് ജാനകി തടത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. യെസ്, അപ്പൊ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കുട്ടി ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എത്ര പേർക്ക് തോന്നി ഇന്നും അതേ തിരക്ക്, അതേ ജോലി, അതേ റൊട്ടീൻ? എന്ന് സത്യം പറഞ്ഞാല് അങ്ങനെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണല്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ലൈഫില് വലിയ മാറ്റങ്ങൾ വരുന്നത് ഒരൊറ്റ വലിയ തീരുമാനത്തിലൂടെയല്ലേ. ദിവസവും നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഓരോ ദിവസം വെറും 1% എങ്കിലും നമ്മൾ ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുത്താണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു മാറ്റം എത്ര വലുതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്നെല്ലാം ഒരുമിച്ച് നേടണം എന്ന് ചിന്തിക്കാതെ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യുക, ഇന്ന് പറയേണ്ട നല്ല വാക്ക് ഇന്ന് തന്നെ പറയുക, ഇന്ന് തുടങ്ങേണ്ട സ്വപ്നം ഇന്ന് തന്നെ തുടങ്ങുക. കാരണം പൂർണ്ണമായ ഒരു ദിവസത്തിനായി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുടക്കം പോലും ഉണ്ടാകില്ലല്ലേ. പക്ഷെ ഒരു ചെറിയ തുടക്കം അത് വലിയ വിജയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താ, ശരിയല്ലേ? എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓൾറൈറ്റ്, തിരിച്ചെത്തിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേ ധീരജ ചാടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളില് പലരും വിജയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പറയാറുണ്ട് അവന്റെ ഭാഗ്യം നോക്കി അവൾക്ക് ആ ഒരു അവസരം കിട്ടി എന്നൊക്കെ. പക്ഷെ വിജയത്തിന് പിന്നില് എത്ര തോൽവികളും എത്ര ഉറക്കമില്ലാത്ത രാത്രികളും എത്ര നിശബ്ദമായ പരിശ്രമങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും കാണാറില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ സമയവും ഒരേ അവസരങ്ങളാണല്ലേ കിട്ടുന്നത്. പക്ഷെ കിട്ടുന്ന അവസരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. അതുകൊണ്ട് ആരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇന്നലത്തെ നിങ്ങളുമായി മാത്രം താരതമ്യം ചെയ്ത് നോക്കൂ. ഇന്നൊരു ചെറിയ മുന്നേറ്റം ഉണ്ടായോ? ഇന്ന് പുതിയ കാര്യം പഠിച്ചോ? ഇന്ന് നല്ലൊരു തീരുമാനം എടുത്തോ? അതൊക്കെ നോക്കിയാൽ മതി. ജീവിതം എന്നത് ഒരു റേസ് അല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സമയമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്പീഡ് നോക്കി നമ്മളുടെ യാത്ര നിർത്തരുത്. എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ യാത്ര നോക്കൂ. എന്തായാലും നമ്മുടെയൊക്കെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കൂടി ഒന്ന് ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ചോർണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ സമരത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ചോദ്യം ഒട്ടും സമയം കളയാതെ എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം, വിച്ച് ഹ്യൂമൻ ഓർഗനൈസ് പ്രൈമറിലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഹ്യൂമൻ ഓർഗനൈസ് പ്രൈമറിലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ്. യെസ്, അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കല്യാണം കണ്ടോ കാക്കാത്തിക്കിളേ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ്യ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മളിന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവി ഇന്ന് ഡിക്യുന്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏതാണ് നല്ല ചാർലി? ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ആഘോഷമാക്കാനും ഓരോ നിമിഷവും മനോഹരമായി ജീവിക്കാനും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമയാണല്ലേ. ഡികയും പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം അതിന് വ്യത്യസ്തമായ കഥ പറച്ചിലും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും ഹൃദയസ്പർശിയായ സംഗീതം കൊണ്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേകം സ്ഥാനമുള്ള ഒരു മൂവിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ മാജിക് എന്താണെന്ന് അറിയോ? എന്തുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചാർലി ഇന്നും ആളുകൾ വീണ്ടും വീണ്ടും കാണുന്നത്? അതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. ഡിക്യുന്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ ഡിക്യു സ്പെഷ്യൽ പാട്ടുകൾ കേട്ടിട്ട് കേട്ടുകൂട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശാരകിയാണ്. യെസ്, അപ്പോ ചാർലി സിനിമയെ കുറിച്ച് പറയുമ്പോ, സാധാരണ സിനിമകളിൽ നായകൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളായിരിക്കുന്നുണ്ട്. പക്ഷെ ചാർലിയിൽ അങ്ങനെയല്ല. അയാൾ എവിടെ എത്തിയാലും അവിടെ ഒരു ചെറിയ മാറ്റം സംഭവിക്കും. ചിലരുടെ മുഖത്തൊരു പുഞ്ചിരി ഇടരും, ചിലരുടെ ജീവിതത്തിന് പുതിയൊരു പ്രതീക്ഷ ലഭിക്കും എന്നൊക്കെ പറയും പോലെയാണ്. സ്വന്തം ജീവിതത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനാണ് ചാർലി ഇവിടെ വില കൊടുക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയിലെ പ്രത്യേകത. അതുപോലെ ഈ ഒരു കഥ നേരിട്ടല്ല പറയുന്നത്, ടെസ എന്നൊരു യുവതി ഒരു പഴയ വീട്ടിലേക്ക് താമസം മാറുന്നതും അവിടെ അവൾക്ക് ലഭിക്കുന്ന ചില ചിത്രങ്ങളും കുറിപ്പുകളും അവളെ വേറൊരു അപരിചിതനായ മനുഷ്യന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ ലോകത്തിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ ഋഷി ധീരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ചാർലി മൂവിയിലേക്ക് വരുമ്പോ ചാർലി അനേഷ് നടക്കുകയാണ് അല്ലേ നമ്മുടെ ടെസ. കുറേ ആളുകളെ കണ്ടുമുട്ടുമ്പോഴും ഓരോ സ്ഥലങ്ങളിലൂടെയും അവളെ സഞ്ചരിക്കുമ്പോഴും ചാർലിയെ കുറിച്ചുള്ള പുതിയ പുതിയ കഥകൾ ടെസ് അറിയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർലി എന്ന കഥാപാത്രം ഒരിക്കലും പൂർണ്ണമായി വിശദീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഓർമ്മകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് അയാൾ. അതുപോലെ തന്നെ ഈയൊരു സിനിമയുടെ ദൃശ്യഭംഗിയും സംഗീതവും കഥയ്ക്ക് വലിയൊരു കരുത്താണ് നൽകുന്നത്. ഓരോ ഫ്രെയിമിനും ഒരു ചിത്രം എന്ന പോലെ മനോഹരമാണ്. പിന്നെ നമ്മുടെ ഗോപി സുന്ദറിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഓരോ വികാരത്തെയും കൂടുതൽ ആഴത്തിൽ അനുഭവിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഒരുപാട് കഥകൾ കാണുന്നുണ്ട്, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ഒരു സിനിമയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾ കോഡി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ്. യെസ്, അപ്പൊ ചാർലി മൂവിയെ കുറിച്ച് പറയുമ്പോൾ 2015 ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഈ ചിത്രം നിരവധി സംസ്ഥാന ദേശീയ തലത്തിലുള്ള അംഗീകാരണങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ രസകരമായ കാര്യങ്ങൾ പറയുമ്പോൾ ചാർലിയുടെ കഥാപാത്രത്തിന് ഒരു രഹസ്യപരമായ ഭാവം നൽകാനായിട്ട് സിനിമ മുഴുവൻ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പതുക്കെ പതുക്കെ ആളുകളെ വെളിപ്പെടുത്തിയത്. സിനിമയിലെ നിറങ്ങളും ആർട്ട് ഡിസൈനും ഓരോ രംഗത്തിലും ഒരു ഫെയറി ടെയിൽ അനുഭവമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓരോ തവണ വീണ്ടും കാണുമ്പോഴും മുൻപ് ശ്രദ്ധിക്കാതെ പോയ ചെറിയ വിശദാംശങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ആണല്ലോ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ചാർലിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ സഹായം, അല്ലെങ്കിൽ ഒരു നല്ല വാക്കുപോലും മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളതിനെ കുറിച്ചും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചാർലി ഒരു സിനിമ മാത്രല്ല, ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയൊരു അർത്ഥം സമ്മാനിക്കുന്ന ഒരു അനുഭവമാണ് അല്ലേ. ജീവിതത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും ഓരോ നിമിഷം ആഘോഷിക്കാനുമുള്ള ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതെന്തായാലും ഇവിടെയും ഞാനൊന്ന് ചെറുതായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളിലേക്ക് കയറാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേതി രാജേഷ് അടങ്ങിയാണ്. യെസ്, അപ്പോ ഇന്നത്തെ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായ ധനുഷിന്റെ ജന്മദിനം കൂടിയാണ് അല്ലേ. അഭിനയത്തിൽ മാത്രമല്ല, പാട്ടിലും ഗാനരചനയിലും സംവിധാനത്തിലും തന്റെ കഴിവ് തെളിയിച്ച അപൂർവ കലാകാരനാണ് ധനുഷ്. അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി ലോകമെമ്പാടുമുള്ള ആരാധകരെ സ്വന്തമാക്കി. ആടുകളും മുതൽ വടചൈനെ, അസുരൻ, കർണൻ തുടങ്ങിയ നിരവധി സിനിമകൾ ിലൂടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ച ധനുഷ് ഒരു സിനിമയിലും തന്റെ അഭിനയത്തിന് പുതിയൊരു മുഖം പ്രേക്ഷകർക്ക് കാണിച്ചു തരായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ അദ്ദേഹം തമിഴ് സിനിമയുടെ അഭിമാനമായി മാറുകയായിരുന്നു. ഒരു നടൻ എന്നതിലുപരി തന്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരു കലാകാരന്റെ യാത്രയാണ് അല്ലേ ധനുഷിന്റെ ജീവിതം. കഠിനാധ്വാനം, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാം എന്നതിന് മികച്ച ഉദാഹരണം തന്നെയാണ്. ഏതായാലും ഈ ഒരു ജന്മദിനം കുറച്ചും കൂടി ഒന്ന് കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനത്തെ ഈ ജൂലൈ അവസാന വരം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൈ നിറയെ സിനിമകളാണല്ലേ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നത്. നമ്മുടെ ടൊവിനോ തോമസിന്റെ പള്ളി ചട്ടവി വരുന്നുണ്ട്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ സീക്രട്ട് ഓഫ് കലിംഗ, ഭാവന നായകയാകുന്ന അനോമി തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ചിദംബരത്തിന്റെ ബാലൻ ഈ മാസം 31 സ്ട്രീമിംഗ് ആരംഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ ചിന്ന ചിന്ന യാസൈ ജൂലൈ 28 സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന മൂവി ഏതാണ്? ഒ ടി ടിയിൽ എല്ലാവരും ഒത്ത് വീട്ടിലിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന മൂവി ഏതാണ്, എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ ആ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കുറച്ചും കൂടി കളറാക്കാനായിട്ട് പാട്ടുകൾ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

Tapida,

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, പരമ്പരാഗത വാണിജ്യ സിനിമാ നിർമ്മാണ രീതികളെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് മലയാള സിനിമയിലെ സ്വതന്ത്ര ചലച്ചിത്ര പ്രസ്ഥാനത്തിന് കരുത്തുപകരാൻ ഒരുങ്ങിയ ഒരു പരീക്ഷണ ചിത്രം. പൂർണ്ണമായും സ്വതന്ത്ര രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ട്രിപ്പിൾ ഡെക്കർ ആ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡാർക്ക് കോമഡി വിഭാഗത്തിലാണല്ലേ. വലിയ ബഡ്ജറ്റുകൾ മാത്രം ഒതുങ്ങുന്ന സിനിമാ നിർമ്മാണ രീതിയിൽ നിന്ന് മാറി യുവതലമുറയ്ക്കൊപ്പം ചേർന്ന് കുറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് സിനിമ സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഈ ഇന്ത്യൻ ചിത്രത്തിന്റെ പ്രധാന ഊർജം. വെറും 10,000 രൂപ ബഡ്ജറ്റിൽ ട്രാൻസിഷൻ എന്ന ചിത്രം നിർമ്മിച്ച ഫിലിംസ് ഫെസ്റ്റിവലുകളിൽ പുരസ്കാരം നേടിയ കൃഷ്ണൻ ഉണ്ണി മംഗലത്താണ് ചിത്രത്തിന്റെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. കൃഷ്ണ പൂജപ്പുരയും കൃഷ്ണൻ ഉണ്ണി മംഗലത്തും സംയുക്തമായാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് ദേ, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായിട്ട് അസമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. സോ നമുക്ക് ഇത് എന്താണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഹ്യൂമൺ ഓർഗൺ ഈസ് പ്രൈമറിലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഹ്യൂമൺ ഓർഗൺ ഈസ് പ്രൈമറിലി ഇൻഫ്ലമേറ്റഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദ ഹെപ്പറ്റൈറ്റിസ് വൈറസ്. യെസ്, അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതായാലും ഉത്തരം അയക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കറു കറു കറുപ്പായി നീ വെളുത്തത് ഏ കറുപ്പായി തോട തോട

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടറ്റ ബൈ ബൈ പറയുന്ന സമയം വാക്കാറായി. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുൻപ് എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര തിരക്കേറിയിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഒരു ചെറിയ സ്മൈല്, ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ചിലപ്പോൾ ഇത്രയും ചെറിയ നിമിഷങ്ങളാണല്ലേ ഓരോ ദിവസവും മുഴുവൻ മനോഹരമാക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരാണല്ലേ നമ്മൾ. അപ്പൊ എപ്പോഴും നമ്മളെ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യസമയത്ത് തന്നെ കേട്ടുമുട്ടാം. സമയമില്ലാത്തത് കൊണ്ട് ബാക്കി വിശേഷങ്ങൾ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി signing off now.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: ഈശ്വരൻ
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരുവൻ, ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: ൂടത്തിന്ന് കട്ടുകൂടിച്ചിട്ട്
2: കുമ്പയും വീർത്തിട്ട്
1: രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണം.
2: നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. ചത്തുകൂടത്തിന്ന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം.
3: കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്?
4: ചന്ദിര കുഞ്ഞാണ്. അതെ ചന്ദിര കുഞ്ഞാണ്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: വേണ്ട, മറിക്കോ അടുത്ത് വരരുത്.
3: പ്ലീസ്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

the groove. One,